0: അകാരണമൊക്കെ വിളിച്ചു പെട്ടപടി അയ്യോ തീരാളാ പശ്ചാത്താപ സന്തപ്പതിമയുടെ ഇല ഈ ജനുടും നീ പുനർദർശനമൊക്കെ അനുഗ്രഹിമ്പപ്പെട തകിനവാടുത്തു. രാജാ ഇന്ദ്രസാരഥിക മാതല പ്രണമെല്ലുത്തുന്നാട്. രാജാധിരാജ രാക്ഷസുലു ഇന്ദ്രുളുപൈ ദണ്ഡെത്തിയുന്നാട്. കാവന ഇന്ദ്രസഹായാർത്ഥമായി ഈ ഇന്ദ്രധമലേക്ക് തമർ ദയചേയവനെന്ന് പ്രാർത്ഥന. ഇന്ദ്രുളി ആജ്ഞ നിറവേറുക.
1: శ్రోతలింతవరకు పల్లె ప్రాంతాలు రంగస్థలం శీర్షికన కందుకూరి వీరేశలింగం శాకుంతల నాటకం నుండి రంగస్థల పద్యాలు విన్నారు. ఇంతటితో ఈనాటి పల్లె ప్రాంతాలు కార్యక్రమం సమాప్తం.